0: വർഗീസ് മൂലൻ, വിജയ് മൂലൻ, സരിത മാധവൻ വകേമ ആർ മാധവൻ എക്തമായി മീ ചിട്ടുപാട്ടിയ നിഷ്പാദന കലതി എന്നെ ഇതിക് മിഥിക് ഇതിഹാസേ നിസി അഗൈമികത്തിൽ ലക്നൗനു ശ്രേഷ്ഠ മിനിസുകുകേ ജീവന അർഗലയ ജയഗ്രഹണ ദക്കബലാകാന്ന് വകേമ വിശിഷ്ട രംഗനാംഗ്യൻ പേരുനോ സുപരി സിനിമ അധ്യക്ഷീമക് മിതകാന്ന് അതിന്താൻ അവസ്ഥാവല വരാം സെഗോനു മിനിസുൻ ഖന ജീവിതെ ജീവമാന കരണ മെവിനി സിനിമാ പാട്ട് അപ്പൊ ധനുമട്ട് വിതരക്നവേ ഏ നപ്പിട്ട് ലഭാക്കുന്ന പുലുവാങ് ആദർശ ബഹുമയത് തീരം ഇതിൻ ഒബ് നരമ്പു ചിത്രപട ലൈസ്തോട്ട് മെയ് സിനിമാ പാട്ടയത് എക്കതുകുരുകന്ന് അമതക്കരന്നേപ്പ ലബന സത്യത് ഒബവ് ഹമുന്ന എതിക് സുബ സത്യാക് മമ സുലക്ഷണി ഉദ്ദേശിക്കായ് ദ്രിവീര
1: ස්වාධීන පුවත් එසනින් ඔබේ ජංගම දුරකථනයට ගෙන්වා ගැනීමට ITN News Alerts සිංහල සේවාව සක්‍රිය කරගන්න.
2: මොබිටෙල් නම් RJ හිස්තරක් ITN S ලෙස ටයිප් කර 2299ට SMS කරන්න.

0: Lakhanda Radio ITN.
1: Mamanande manam relax.
2: അനമ്മനങ്കാല വധുവിനാ മേ എക്സ്പെർട്ട് ഹരിയുടെ ഹരിണി
3: ഓണമ സന്ധിവേദനാവകട്ടെ പ്രബലമ വിദ്യാനുകൂല വിശദമ ഓത്തുശീൽ ആക്റ്റീവ് ക്ലാസ്.
4: തൊണ്ണായി മിനാറ്റ് തൊണ്ണാ സെക്കായി

0: ഇന്നത്തെ അതിനിധിയേറ്റ റൺപാഡാസിന് വിരാത്തിനെ അല്ലയെന്നെ അജർ പ്രേം ശ്രീകേമദാസ് എനിക്ക് സംഗീത വിശ്വാദ അമൃശ്രീ പീരിസ് ഗീതയെ ഗാനാകരണ തെങ്ങപ്പേര പേര കഥാകല ഗീതയെ ഉപ നിർമ്മാണകല ഗീത മേ ഈട്ട പേര നിർമ്മാണവനു ഗീത ആ കര അപ്പിട്ട് പുലവാൻകമ തീയനവാന സമാജെ തീയന ദേവൽ ഏ ദേവൽ വിധിയുടെ വിതറക് ദാക്കിയിന്ന് ഏ പുദ്ഗലയിൻ ഏ പുദ്ഗലയിൻ വിതറക് വിധിയുടെ ദാക്കിയിന്ന് യം പൂർത്തിയാക്കത്തുള്ളത് വിശേഷം വിതറക്കിയാണ് ലൈംഗിക ശ്രമിക കാന്താവാക്യാണ് കെനക്ക് ഏ താത്തയുടെ പത്തന്ന് സമാജ ആർത്തിക ദേശപാലന കാരണ ബോ ബലപാലാവെന്ന് പൊലുവാ സഹ ഏ കാന്താവാൻഗേന്മ തമൻഗെ ജീവിതത്തെ നൊവിന്ദ തമണ്ട നൊലബെന്ന് മേ മുഹത്തു തമണ്ട അഹിമി അംദയാക് ലബാകണ്ണോവെന്ന പുലാം ഏ ഉണാട്ട ഇൻ ബഹരടി ഗ്യാട്ട് പസ്സേ അയവ് അപരാധകാരിയ വിധിയട്ട ഹിമനത്താങ് മേ ലോകത്തിൽ ഇത്താമ നരകമ വൃത്തിയ വിധിയട ഹന്നുവാദിമിൻ ഗറഹന്നെ തേമിനേശ്വർമ വെന്നടാ പുലുവാ
1: ജേസുതുമാൻ ഒരു വിധി കീന വിധിയ കാന്താവാക് മിനിസു ഗൽഗഹല ഹിരഹര കറണ്ട അതി കീന ഒബ കിസ്മ കിനെ കവദവത് വരദാ നൊക്കുറുപ് കിനെ കിന്നോനം പലേനി ഗല ഗഹന്ന കീല ഏ വഗേമ ബുദുന് വാഹൻസഗേ ശാസനയ തുല
0: അപി അംബപാലി അംബപാലി ബുദുന് സരിമാവെന്ന് പുലുവാ
1: ഇതോടെ ഈ വൃത്തിയിന് വല ഇന്ന കാന്താവാന്റെ രഹത് തത്വ ദക്വാ ഇതാ മുസസ് തത്വകട പത് വെന്ന് ഇത് ഇതോടെ മേക്കെ തീന വരദ തമായ ഒബ കിവ വഗേ മേ ജഡ്ജ് കന്നോ കിയന മേ വിനിശ്ചയ കരീമ അപി കൗരുത് വിനിശ്ചയ കരൻ മോദ അപി ഹമകനാഗേ മേ അടുപാടു തീന ഇതി മേക്കേ പ്രബലമ അപി ഹമദേമ കഥാ കന്നോ വഗേ പ്രബലമ തന തമായ ലമ ഫമനക് ലോയട പെനന ലയന പെനന ലന്ദുനി രഹസ്യേ പൗ കരന ദന എഡിയ രവന ലന്ദുനി ഉണ്ട ഒത്തന തീന മുളു ഗീതേ മേ കഥാ കന അത്തരമ അപി മോദ ജീവിത ജീവിത ഇകിനകാട അനന്യയ സഹ ഇകിനകാഗേ ജീവിത അദ്ധകീം സഹ ജീവിതേ തമട കമത്തെന്നവി ഇതെങ്ങളുടെ വെട്ടെന്ന ജീവിതേ സമഹരട മിനിസു ദേവൽ കരാനെ കമത്തെ ഏ ദേവൽ അപ്പിട്ട് അത്തരമ മേ കിനെങ്കി ജീവിതയാക് സംബന്ധം അപ്പിട്ട് കിസുമ വചനയാ കിയാണ് ബേ മുഖത ഹേതുവ ഏ ജീവിത ഹെതില തീന വിധിയ ഏ ജീവിത എത്തേണ്ട പത്വലാ തീനത് ഏ ജീവിത എത്തേണ്ട വെട്ടിലാ തീന വിധിയ ഈ കിനാ തമായി ദാന്നെ തമൻ തമായി ദാന്നെ തമാങ്ക ഗ്യാട്ടലു തമൻ്റെ മെഹം ഉണേ ആയി കീന ഏക സമലാട്ട് അപ്പിട്ട് തർക്കാനുകൂല ഹേതു കിയാണ് ബെരുവെന്ന് പുലുവാ ഈ നൊപ്പിനന് മഹാ ആരോഗ്യാണ് ആരോഗ്യാണ് മേ പാവന ഹിമകാന്തക നൊപ്പിനെ കൊടുത്ത് വെടിയേ മുഹൂർത്തത്തിൽ അന്നേ വകേ ഇത് അപ്പി പേന കാലട്ട് ഇത്ര അപ്പി ഏകദേവൽ കിയാണ് ഹൈ കിസുമ കിനെങ്ങന ഹിമ കളിം അർത്ഥ നിരൂപണ കരണ്ട ഹോ അപ്പിട്ട് കിയാണ് ബേ മേക്കനാഗന മേ അപ്പിട്ട് വിവേചനയാ തമന്തു പതിലോ തീയന്ന് പുലാ പൊതുവെ അപ്പി അറ കെനക്കോ ഹിലാദാക്കിന് വിധിട്ട് കെനക്കോ പഹാത് കരണ വിധിട്ട് കെനക്കോ അന്നേ ഹെമ ദക്കിന് ബേ മുതെ ഹെമ ദക്കിന് അപ്പി കൗരുത് എഹിമ മേ ഏ മട്ടമക അപ്പി ഹെമകനാമ മേ മഹാ മേ മേ മേ മേ വിമുക്തി പത്തേച്ച സൗര സമ്പൂർണ്ണ കെ കട്ടിന് അപ്പി ഹെമകനാഗ അടുപാട് തീനോ ഏകിന്ന ഇതാമ കാരണം മീൻ കലാകാരുവെക് വിസിങ് അത്തരമ ദക്കിന്ന ഓണ ദക്മക് ഹെലാന്ന ഓണ ബൽമക് മേ ഗീതയെ തനുരചന വിശിഷ്ട വിധിയ ആചാര്യ പ്രേമകെ പ്രേമസു കേമദാസയാൻഗെ ഈ തനുരചന തുല ഇലാന്വിത ഭാവേ ആമന്ത്രണേ തീനോ ഏ വകേമ ഗായന തുല അമരശ്രീ പ്രീസ് മഹാത്മയാഗേ ആമന്ത്രണേ തീനോ പദരാചന തുല ഏ മിനിസ് ആമന്ത്രണേ ഏ മനുസ് ഹദവതാക് വിധിയ മേക ദഗ്ഗേന അറു മൻ കലിൻ കിവ വഗേമ ഏത് പണഗയന ഹദവതാക് വിധിയ മേ കാന്താവ ഗൗരവാന്വിതോ മുന മുന തത്വകേ ഹിതിയത് കാന്താവ കിന കിന ഗൗരവാന്വിതോ ദകിന്നോണേ ഇകനാ അപിട ഹിരാ ദഹല കതരന്ന ബേ കിനക മേ ഗീതേ തുല തീരു.